വിളാവൊക്കെ ഈയത് എന്ന വിളാവ് അവില്ല തീയെന്നെ എന്ന വിളാവ് അവില്ല തീയെന്നെ ഗിന്ദറ ഹെന്തേ വറകന ഗിന്ദറ കെല്ല ജാണോ മെതിരിയട്ട് അവില്ല തീയെന്നെ ഹിനി ജാണിട്ട് മെതിരിയ ഭാരതിയില്ല എന്ന തമായി സിദ്ധ വന്നെ കെന മങ് കെമതി ഇതൊക്കെ പഹാവിനകം അറിയുന്ന ഹൈ ഇത് ഇന്നത് ഇന്നെ യവൺ വണി അറി ഏണാങ്ങി തിങ് അപ്പി ആയ സുപുറുദു വിധിയട്ട് മഹേട്ട് ഉദയ ദഹായട്ട് നെറ്റ് എഫ് എം ദേദുനു മാവത്തിങ് ഹമ്പും മങ് ഹിതാന്ന് ഹെമോഗ്യമ നാം കിയാണ് ബെറി ഉണാത് ഹെബൈ ഹെട്ട് അണിവാറിയും ഹെമോഗ്യമ നാം കിയറോ ഏണാങ്ങി തിങ് മേ ബെത്തർ മെസ്സേജ് കറപ്പോ കോൾ കറപ്പോ അപ്പേ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ബലാഗരി ഹെമോട്ട് മസ്തൂതി ഗിങ് എന്നാങ് മാമ ജാനി.

Og et par ris for din nonni mata, drei her i dag. Hei, Janu Rangi, mang. Kalamani Pushpakka. Husband Priyanthai, du ala denna vai, oya vai, netta hana hemmo mai ekutu karagana. Last sinne sindu akka hamu kiela tina, mei hana sindu rim ekutu karagana. Hi, dear. Mama, imesha, gampahi. Last sinne sindu akka ekutu karagana, mage poddo. Sachi, Seni. Shiha, kattiyam ekutu karagana. Hi, Gindari. Denna kapita lasana sindu godak. Bokundara dahayakanu Parimangali fashion garment ke Salia, Mangali, Shriyanti, Sanjeeva, Mahesh, Lakmudu, Madhuanta, Mangali akkata diga ummaka kuddila nivathiriya devinda fashion garment ke okkoma thekatu karagena lasana sindu akahamu. Umma adre dekha kiyala thiyena mang adre godak. കണ്ണത്തടി ഹലകം ബേക്കറി രസികായിയായ സ്പെഷ്യലി മതക് കരാന്ന് ദം മെഹ ഹിറ്റിയാട്ട് മെഹേന്ന കാലിയും മങ് ഹിറ്റിയ കണ്ണത്തടി ഹലകം ബേക്കറിയേ അപ്പേ സംഗീത് മോൾദിയോ സലിംഗ സേജ് കല്ല തിയെന്നേ സംഗീത് അനിവാര്യം എകത്തു കരകാന്ന മാത്തിന്നുവാ മം മഹേഷി അരിയാന്തടി എകത്തു കരകാന്ന മഹേഷി വേഹന സിന്ദുവട്ട് ഹായ് ജാനു നങ് ഗുഡ് ഈവനിങ് മങ് ഒയാട്ട് ദാന ദേവണി മെസ്സേജ് എക മങ് അത് കിവാനേ ഒരുവാത് കക്കിയനോ ഉമ്മക്കോണി ലസന സിന്ധു കൊത്തോണി ബെന്തരായ പഴീസ് മുടിന്നോണി മേ ഉമ്മക്കോ ആട്ട ഹണിത്.